മുകേഷ്കി നൈറ്റും ഖോഞ്ചോൽദായ സേസിതാഞ്ചക്കിപകൾ ഒയിനാ ഗീത് സന്തോക്ചബ മതാങ്ങസലുജരെ ലൊയിനാ ആകാശവാണി ഇംഫാൽഗി എഫ് എം സങ്ങായി ചെനൽഗി ങ്ങസി നോമഗി തൗരം പരി സന്തോക്പ ലൊയിസിഞ്ചനബഗി മതം യുറക്ലി ഹയേങ് തവാൻഗി തരാനിഥോയ് നിപാൻബ സകാപ്തി ലിസിംഗമഗ ചമാപൽ നിഫു നിപാൽ ഓഗസ്റ്റ് കി താങ്ക് കുഞ്ഞ് മങ്ങ ഇംഗ്ലീഷ് സിംഗി കുന്തരു ലേബാപ്പൊപ്പൊ നിമിത് നിമിതസിഗി അയുക്കി പുങ് മങ്ങ മഖായി താപ മതംദ നുങ്ങായിരവ തരം കയാഗലുനിതുന മുലാക്ചഗി മതംദ ഫാവുദങ് കൈനയാ തങ്ങിസരി ഖുരുംജരി ജയ ഹിന്ദ്.